0: ദൗഭാഗ്യനിതുടനു ദാസുടൈന പ്രേമലേനിച്ചോ പ്രേമലേനിച്ചോ എന്തുക്കു പണിക്കിരാടു ഭക്തി പ്രേമ രഹിതുടകു ജഗദ്ഭക്തന്ന പ്രേമ പൊരുടകു ദാസുടേ വഞ്ചുടകുന്നു പ്രേമ പൊരുടകു ദാസുടേ വഞ്ചുടകുന്നു
1: One may be a scholar.
0: Prema leni cho. Prema leni cho. Yendu.